0: ത പഠിച്ചോ നേത്ര സാറ സദക എത്ര മിന്തും കരണങ്ങ പോയി നേട്ടുകൈ ഓക്കെ തപ എടി തര പാമ്പ് തോടോ ഹാമോഷി അഖ്തിയാർ കൈ ട്രൈ കൈ ബുധി വെട്ടു
1: ജി
0: തപ ഇജ്ജത് ഗജി ബുധു അൻവർ ഹുസൈൻ വിസ്തുടോ സാബ്